ചൂക്കുവാറ ചൂണ്ടാ കൊള്ളയാണ് ചൂണ്ടല്ല ചവളങ്ങൾ കൊണ്ട് കുറവ് കഴിഞ്ഞിട്ട് ചീച്ചിടും ഞാൻ ചൂണ്ട ചവറ ഞാൻ കൊള്ളു ചായ കറാവോ ഈ എണ്ണ കോഴിണ്ടോളൂ കോഴിങ്ങാറി കയ്യിലും മല